തുമ്മികൈ പിക്കുവരികൈ ഒന്നിച്ച് കയകാരിരങ്ങാനി അങ്ങിയുങ്ങി ആ അറ്റ അറ്റ അറ്റ അറ്റ.